നമസ്കാരം ശ്രോതാക്കളെ, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മായ ഇവിടെ നിങ്ങളോടൊപ്പം വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഈ വർഷത്തിലെ തണുപ്പേറിയ ശൈത്യകാലത്തിലാണ് ഇന്ന് ഓസ്ട്രേലിയ. പ്രഭാത സമയങ്ങളിൽ മഞ്ഞുതുള്ളികൾ പുല്ലുകളിലും ഇലകളിലും മുത്തുകൾ പോലെ തിളങ്ങുന്നത് മനോഹരമായ കാഴ്ചയാണ്. തണുത്ത കാറ്റും മൂടൽമഞ്ഞും ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. ശൈത്യകാലത്ത് ആളുകൾ വാമായിട്ടിരിക്കുവാനുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചൂടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ കാലാവസ്ഥ പലർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം തണുത്ത അന്തരീക്ഷം മനസ്സിന് ശാന്തതയും ആശ്വാസവും നൽകുന്നു. പ്രകൃതിയും ഇക്കാലത്ത് വ്യത്യസ്തമായ ഭംഗി കൈവരിക്കുന്നു. പ്രഭാതത്തിലെ മൂടൽമഞ്ഞും സന്ധ്യാസമയത്തെ തണുത്ത കാറ്റും പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ചില പ്രദേശങ്ങളിൽ മഞ്ഞു വീഴ്ചയും അനുഭവപ്പെടുന്നു. ശൈത്യകാലത്ത് ആരോഗ്യ സംരക്ഷണവും വളരെ പ്രധാനമാണ്. തണുപ്പിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുവാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പോരാ, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വേണം. ശൈത്യകാലം നമ്മെ പ്രകൃതിയുടെ മറ്റൊരു മനോഹര രൂപം കാണിച്ചു തരുന്നു. തണുപ്പിനൊപ്പം സൗന്ദര്യവും ശാന്തതയും സമ്മാനിക്കുന്ന ഒരു പ്രത്യേക ഋതുവാണ് ശൈത്യകാലം. എന്നാൽ ശരീരത്തിനൊപ്പം നമ്മുടെ മനസ്സ് ഊഷ്മളമാവേണ്ടേ? അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ബ്രോഡ്കാസ്റ്റിൽ കുറച്ച് മനോവിചാരങ്ങൾ പറഞ്ഞാലോ? ഇത് എൻ്റെ മാത്രം അറിവല്ല കേട്ടോ. കണ്ടും കേട്ടും വായിച്ചും നേടിയെടുത്ത വിവരങ്ങൾ നിങ്ങൾക്കിത് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അതെ, ഓപ്പൺ മൈൻഡഡ് ആവുക എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. തുറന്ന മനസ്സ് ഒരു നല്ല ഗുണമാണല്ലേ. തുറന്ന മനസ്സ് എന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ മാനിക്കുവാനുള്ള മനോഭാവമാണ്. പ്രകൃതി കാലാവസ്ഥകളെ എതിരേൽക്കുന്നത് പോലെ. എന്നിരുന്നാൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണമെന്നില്ല. മറ്റുള്ളവരുടെ ചിന്തകൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവയെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് നല്ല ബന്ധങ്ങൾ വളർത്തുവാൻ സഹായിക്കുന്നു. ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലർക്കും സാധ്യമല്ലാത്ത ഒന്നാണ് മനസ്സിനെ പൂർണ്ണമായി തുറക്കുവാൻ കഴിയാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത്. മനസ്സ് തുറന്നിരിക്കുമ്പോൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഒരു പൂവിന്റെ വിരിയലിലും ഒരു പുഞ്ചിരിയിലും ഒരു മഞ്ഞുതുള്ളിയിലും മാത്രമല്ല, ചിലപ്പോൾ കണ്ണുനീരിലും ഒരു വ്യക്തിയുടെ നിശബ്ദതയിലും എന്തൊക്കെയോ ഒളിഞ്ഞെടുപ്പുണ്ടാവും അല്ലേ. ജീവിതത്തിലെ പല വെല്ലുവിളികളിലും ജീവിതം നമ്മെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അത്ഭുതപ്പെടുവാനുള്ള കഴിവ്, സ്നേഹിക്കുവാനുള്ള ത്വര നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം അതാണ് മനസ്സിനെ എന്നും പുതുമയോടെയും യുവത്വത്തോടെയും നിലനിർത്തുന്നത്. മറ്റൊരാളുടെ വികാരങ്ങൾ വാക്കുകൾ കൂടാതെ തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടും. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഇല്ലാതെ സത്യസന്ധതയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള വിവേകമുണ്ടാവും. ഒരു നാൾ ഞാനും നിന്നെ പോലെ ആവും പ്രായത്തിലും മനോബലത്തിലും എന്ന സത്യം ഉൾക്കൊണ്ടാൽ ഏകാന്തതയിൽ ജീവിക്കുന്നവരെ കൂടെ ചേർത്ത് നിർത്തുവാൻ തോന്നും, കരുണ തോന്നും. അത് നേടിയെടുക്കുവാൻ എല്ലാവർക്കും ഒരുപോലെ എളുപ്പമാകണമെന്നില്ല. ചിലർക്ക് അത് വേഗത്തിൽ സാധിച്ചേക്കാം, മറ്റു ചിലർക്ക് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. അതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അതിനാൽ നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് പരിശീലിപ്പിക്കുക. നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹവും ആദരവും കരുണയും നിറയ്ക്കുവാൻ ശ്രമിക്കാം. എന്നിരുന്നാൽ ഒരു ഉൾവിളിയോടെ ആത്മീയമായ അനുഭവങ്ങൾ, സ്നേഹാന്വേഷണങ്ങൾ നമ്മെ തേടി വരും. കൂടുതൽ കത്തിവെക്കുന്നതിന് മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ?

മലയാളം പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. മനസ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വികാരങ്ങൾ തുറന്ന മനസ്സിനെ തടയുമ്പോൾ നാം എന്ത് ചെയ്യും? പ്രത്യേകിച്ചും ഒരു ഉത്തമ സുഹൃത്ത് ഇല്ലാത്ത വ്യക്തിക്ക് അയ്യോ എന്ത് കഷ്ടം, നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു പോകും. മനുഷ്യ ജീവിതത്തിൽ വികാരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. വികാരങ്ങൾ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഈ വികാരങ്ങൾ നമ്മുടെ മനസ്സിനെ തുറന്നതാക്കുന്നതിന് പകരം മനസ്സ് അടച്ചിടുവാനും കാരണമാകുന്നു. ഉദാഹരണത്തിന്, ഒരാളോട് കോപമുള്ളപ്പോൾ, അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ, അവരോടൊക്കെ അകൽച്ചയുള്ളപ്പോൾ അവരുടെ നല്ല അഭിപ്രായങ്ങൾ പോലും നാം കേൾക്കുവാൻ തയ്യാറാകാറില്ല. ഭയം കാരണം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാൽ പുതിയ ആശയങ്ങളെയോ മാറ്റങ്ങളെയോ പറയുകയോ സ്വീകരിക്കുവാനോ നാം മടിക്കാറുണ്ട്. മുൻവിധികളും വ്യക്തിപരമായ അനുഭവങ്ങളും ചിലപ്പോൾ ഇതിന് തടസ്സമാകുന്നു. തുറന്ന മനസ്സെന്നത് എല്ലാ കാര്യങ്ങളോടും യോജിക്കുക എന്നല്ല, മറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകുന്നതാണ്. അതിനായി നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ മറ്റൊരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെ നമ്മുടെ വികാരങ്ങളുടെ കണ്ണാടിയിലൂടെ മാത്രമാണോ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ? ഒരു സെൽഫ് റിഫ്ലക്ഷൻ അവ അല്ലേ? വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ കഴിയും അല്ലേ? അപ്പോൾ പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനും നല്ല ബന്ധങ്ങൾ വളർത്തുവാനും ജീവിതത്തിൽ മുന്നേറുവാനും എളുപ്പമാകും. അതിനാൽ നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്ത് ഒരു തുറന്ന മനസ്സ് വളർത്തിയെടുക്കുവാൻ ശ്രമിക്കാം. കാരണം തുറന്ന മനസ്സാണ് അറിവിലേക്കും സൗഹൃദത്തിലേക്കും പുരോഗതിയിലേക്കും ഒരു മനുഷ്യനെ നയിക്കുന്ന വഴി. മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാന 6 വികാരങ്ങൾ എന്തൊക്കെയാണ്? 1, സന്തോഷം, ഹാപ്പിനെസ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വികാരമാണ് സന്തോഷം. ഇത് ജീവിതത്തിൽ ഊർജവും പ്രത്യാശയും നൽകുന്നു. പിന്നെ ദുഃഖം, സാഡ്നെസ്. നഷ്ടങ്ങൾ, പരാജയങ്ങൾ അല്ലെങ്കിൽ നിരാശകൾ മൂലം ഉണ്ടാവുന്ന വികാരമാണ് ദുഃഖം. ഇത് ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. പിന്നെ കോപം അഥവാ ആങ്കർ. അനീതി, തടസ്സങ്ങൾ അല്ലെങ്കിൽ നിരാശാജനകമായ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ഉണ്ടാവുന്ന വികാരമാണ് കോപം. ഇത് നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പിന്നെ ഭയം. അപകട സാധ്യതകളെയോ അറിയാത്ത സാഹചര്യങ്ങളെയോ നേരിടുമ്പോൾ അനുഭവപ്പെടുന്ന വികാരമാണ് ഭയം. ഇത് നമ്മെ ജാഗ്രതയോടെ ഇരിക്കുവാൻ സഹായിക്കുന്നു. അടുത്തതായിട്ടുള്ളത് അത്ഭുതമാണ്, സർപ്രൈസ്. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് അത്ഭുതം. ഇത് നല്ലതോ മോശമോ ആയ സാഹചര്യങ്ങൾ ഉണ്ടാകാം. 6, അറപ്പ് അഥവാ വെറുപ്പ്, ഡിസ്ഗസ്റ്റ്. അസ്വീകാര്യമായ കാര്യങ്ങളോടുള്ള പ്രതികരണമായാണ് ഈ വികാരം ഉണ്ടാകുന്നത്. ഇത് നമ്മെ ഹാനികരമായ കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ 6 വികാരങ്ങളിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദുഃഖം അഥവാ സങ്കടം. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പ്രകൃതി എന്തിനാണ് നമുക്ക് ഈ ഒരു വികാരം നൽകിയതെന്ന്? സങ്കടം ഒരു ശാപമല്ല, മറിച്ച് ആത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയയാണ്. സങ്കടം എപ്പോഴാണ് നല്ലതാകുന്നത്? മഴ പെയ്തു തോരുമ്പോൾ പ്രകൃതി കൂടുതൽ മനോഹരവും ശാന്തവുമാകുന്നത് പോലെയാണ് സങ്കടം. സത്യം പറഞ്ഞാൽ ഒരു നഷ്ടം വരുമ്പോൾ മനസ്സ് തളരുന്നതും കണ്ണീർ പൊഴിക്കുന്നതും ബലഹീനതയല്ല, ഉള്ളിൽ കനൽ എരിഞ്ഞു തീരുവാൻ കണ്ണീരിലൂടെ പ്രകൃതി തരുന്ന ഔഷധമാണത്. സങ്കടം നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കുന്നു. അത് അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുവാൻ അറിയുന്ന ഹൃദയത്തിന് മാത്രമേ സങ്കടപ്പെടുവാനും കഴിയൂ. അതുകൊണ്ട് സങ്കടം അല്ലെങ്കിൽ വിഷമം തോന്നുന്നതിൽ അത്ഭുതമില്ല. നിങ്ങൾ ഒരു ശുദ്ധനായ മനുഷ്യനാണ് എന്നതിന്റെ തെളിവാണിത്. ശ്രോതാക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അത്യാവശ്യം ഒന്ന് കരഞ്ഞോളൂ. പ്രകൃതിയെ പോലെ നിങ്ങളും തിളങ്ങും. സങ്കടത്തിന്റെ ഇരുണ്ട രാത്രികൾ കഴിഞ്ഞാണ് പ്രകാശപൂർണമായ പുലരികൾ ഉണ്ടാവുന്നത്. വികാരങ്ങളെ അമർത്തിവെക്കാതെ പ്രകൃതിയുടെ ഒഴുക്കിനൊപ്പം നീങ്ങുക, ഉള്ളിലെ പ്രകാശത്തെ വീണ്ടെടുക്കുക.

മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് എന്തു വേണം? കുറച്ച് ജ്ഞാനം വേണം. അതെന്താണെന്ന് ഞാനൊരു കഥയിലൂടെ വ്യക്തമാക്കട്ടെ. നമ്മളൊക്കെ ഹോളി ബുക്സ്, പുണ്യപരിശുദ്ധമായ ബുക്കുകൾ വായിക്കുന്നവരാണല്ലോ. ഞാൻ വായിച്ച ഒരു ഭാഗത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നാരദരും ശ്രീകൃഷ്ണരും ആരാണ്? നാരദർ ഹിന്ദു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പരാമർശിക്കപ്പെടുന്ന മഹർഷിയാണ്. അദ്ദേഹം ദേവർഷി നാരദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകങ്ങളിലുടനീളം സഞ്ചരിച്ച് ദൈവഭക്തിയും ധർമ്മവും പ്രചരിപ്പിക്കുന്ന മഹാനായ നാരദർ, കയ്യിൽ വീണയുമായി നാരായണ നാരായണ എന്ന് ജപിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ സാധാരണ ചിത്രീകരിക്കുന്നത്. നാരദർ ദേവന്മാരുടെയും മനുഷ്യരുടെയും ഇടയിൽ സന്ദേശവാഹകനായും ഉപദേശകനായും പ്രവർത്തിക്കുന്നു. പല പുരാണ കഥകളിലും സംഭവ വികാസങ്ങൾക്ക് കാരണമാകുന്ന കഥാപാത്രമായും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. ശ്രീകൃഷ്ണനാരാണ്? ഹിന്ദുമതത്തിലെ പ്രധാന ദൈവങ്ങളിൽ ഒരാളും വിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായും കണക്കാക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ ഉപദേശകനുമാണ്. ഹിന്ദു പാരമ്പര്യത്തിൽ ഇരുവരും ഭക്തർക്ക് വഴികാട്ടികളായും ആത്മീയ പ്രചോദനങ്ങളായും ഏറെ ബഹുമാനിക്കപ്പെടുന്നു. ഒരു ദിവസം ഭൂമിയിലൂടെ നടക്കുമ്പോൾ മനുഷ്യരുടെ ദുരിതങ്ങളും പരാതികളും കണ്ട് നാരദർ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് വിചാരിച്ചാൽ ഈ മനുഷ്യർക്ക് ജ്ഞാനം നൽകി ഈ മായയിൽ നിന്നും അവരെ രക്ഷിക്കാമല്ലോ, എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, നാരദ, ഞാൻ ആരെയും മായയിൽ തളിച്ചിട്ടിട്ടില്ല. അവരായിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് കുറച്ചു ദൂരം കൂടി നടക്കാം. കുറച്ചു ദൂരം നടന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തളർച്ച അഭിനയിച്ചുകൊണ്ട് ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. എന്നിട്ട് നാരദരോട് പറഞ്ഞു, എനിക്ക് നല്ല ദാഹം തോന്നുന്നു, അടുത്തുള്ള ആ ഗ്രാമത്തിൽ പോയി എനിക്ക് കുടിക്കുവാൻ അല്പം വെള്ളം എടുത്തുകൊണ്ട് വരുമോ? ഭഗവാന്റെ ആജ്ഞ കേട്ട് നാരദർ ഉടനെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഒരു വീടിന്റെ വാതിലിൽ ചെന്ന് വെള്ളം ചോദിച്ചു. വാതിൽ തുറന്നത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ കണ്ട നിമിഷം നാരദർ തന്റെ ലക്ഷ്യം മറന്നു. വെള്ളം ചോദിക്കുവാൻ വന്ന നാരദർ ആ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും അവളെ വിവാഹം കഴിച്ച് അവിടെ തന്നെ കൂടുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. നാരദർക്ക് കുട്ടികളായി, വീടായി, കൃഷിയായി. അദ്ദേഹം ഒരു പൂർണനായ കുടുംബനാഥനായി മാറി. കൃഷ്ണദേവൻ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് അദ്ദേഹം പാടെ മറന്നുപോയി. പെട്ടെന്നൊരു ദിവസം ആ ഗ്രാമത്തിൽ വലിയൊരു പ്രളയം വന്നു. വീടും പറമ്പും സമ്പാദ്യവും എല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയി. തന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ നാരദർ കിണഞ്ഞു പരിശ്രമിച്ചു. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായനായി നാരദർ കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞു. പെട്ടെന്ന് പ്രളയവും ഗ്രാമവും അപ്രത്യക്ഷമായി. നാരദർ പഴയ മരച്ചുവട്ടിൽ നിൽക്കുന്നു. മുന്നിൽ ഭഗവാൻ കൃഷ്ണൻ ശാന്തനായി ഇരിക്കുന്നു. കൃഷ്ണൻ ചോദിച്ചു, നാരദ, ഞാൻ വെള്ളം ചോദിച്ചിട്ട് അരമണിക്കൂർ ആയല്ലോ, എവിടെ വെള്ളം? നാരദർ സ്തബ്ധനായി പോയി. വർഷങ്ങളോളം താൻ ജീവിച്ചുവെന്ന് കരുതിയത് വെറും നിമിഷങ്ങൾ മാത്രമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മായ എന്താണെന്നും എങ്ങനെ അതിൽ നാം അകപ്പെടും എന്നും ഈ കഥ നമ്മെ വരച്ചു കാട്ടുന്നു. നാരദരെ പോലെ ജ്ഞാനിയായ ഒരാൾ പോലും ലൗകിക സുഖങ്ങളിൽ പെട്ടുപോയെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും അല്ലേ? ഭഗവാന് വെള്ളം നൽകുക എന്നതായിരുന്നു നാരദരെ അന്നത്തെ ലക്ഷ്യം. അതുപോലെ താൻ ആരാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് മനുഷ്യജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. എന്നാൽ ലോകം എന്ന മതിഭ്രമ കാഴ്ചയിൽ പെട്ടുപോകുമ്പോൾ നാം വന്നമഴി മറക്കുകയും അനാവശ്യമായ ബന്ധങ്ങളിലും തർക്കങ്ങളിലും കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നാരദർ ആ ഗ്രാമത്തിൽ ചെന്ന് ഒരു കുടുംബം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം തന്റെ പഴയ അവസ്ഥയെ പൂർണ്ണമായും മറന്നു. അതുപോലെയാണ് നാമും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും അവരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്റെ ശരിയാണ് മറ്റുള്ളവരുടെയും ശരി എന്ന് ചിന്തിക്കുന്നതാണ് പലപ്പോഴും ദുരിതങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മുടെ ഉള്ളിലെ ബോധം ഉണരാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ നാം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും മറ്റൊരു നാരദനാകാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ വന്നത് എന്തിനായിരുന്നു? എന്റെ യഥാർത്ഥ തലം എന്താണ്? ഈ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ സമാധാനപൂർണമാകും. അതെ, ജീവിതത്തിൽ നമ്മൾ പലരും ബോധമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. എനിക്കെല്ലാം അറിയാം എന്ന ബോധം, ആ അറിവ് പലപ്പോഴും പുറമേ നിന്നുള്ള വിവരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഉണർവ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് നൈമിഷികമാണ്.

നമസ്കാരം ശ്രോതാക്കളെ, പ്രവാസി ന്യൂസ് റൂമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ ന്യൂസ് പോഡ്കാസ്റ്റുമായി ഞാൻ മയ. ആദ്യമായി ഓസ്ട്രേലിയൻ വാർത്തകൾ. ഓസ്ട്രേലിയയിൽ പുതിയ അവസരങ്ങൾ തുറന്നു നൽകിക്കൊണ്ട് രാജ്യത്ത് താമസിക്കുവാനും ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്ന യുവ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന 2026-27 വർഷത്തെ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ബാലറ്റിനായുള്ള തീയതികൾ ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നമസ്കാരം ശ്രോതാക്കളെ, പ്രവാസി ന്യൂസ് റൂമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ ന്യൂസ് പോഡ്കാസ്റ്റുമായി ഞാൻ മയ. ആദ്യമായി ഓസ്ട്രേലിയൻ വാർത്തകൾ. ഓസ്ട്രേലിയയിൽ പുതിയ അവസരങ്ങൾ തുറന്നു നൽകിക്കൊണ്ട് രാജ്യത്ത് താമസിക്കുവാനും ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്ന യുവ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന 2026-27

1000 വിസകൾ മാത്രമാണ് ഈ വിഭാഗത്തിൽ അനുവദിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ദേശീയ കുറഞ്ഞ വേതനം ജൂലൈ 1 മുതൽ ഏകദേശം 5.97% വർദ്ധിക്കും. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന വേതന വർധനവിന് ഫെയർ വർക്ക് കമ്മീഷൻ അംഗീകാരം നൽകി. കുറഞ്ഞത് 6% വേതന വർധനവ് അനുവദിക്കണമെന്നായിരുന്നു ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം. അതേസമയം ഉയർന്ന തോതിലുള്ള വേതന വർധനവ് ഉപഭോക്തൃ വിലക്കയറ്റത്തിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാനിടയുണ്ടെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൊഴിലാളികളുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വേതന വർധനവ് ആശ്വാസമാകുന്നുവെങ്കിലും സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഓസ്ട്രേലിയയുടെ ജനസംഖ്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 28 മില്യൺ പിന്നിട്ടു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ജനസംഖ്യാ ക്ലോക്കാണ് ഈ നാഴികക്കല്ല് രേഖപ്പെടുത്തിയത്. നിലവിൽ പ്രതിവർഷം 1.6% എന്ന ശക്തമായ ജനസംഖ്യാ വളർച്ചാ നിരക്കാണ് രാജ്യം കൈവരിക്കുന്നത്. കുടിയേറ്റവും സ്വാഭാവിക ജനസംഖ്യാ വർധനവും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു. സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ. രാജ്യത്ത് പുരുഷന്മാരെക്കാൾ 1.8% കൂടുതൽ സ്ത്രീകൾ താമസിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയയിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ നിരോധനം നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടുകൾക്കും ബാധകമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുട്ടികളുടെ ഡിജിറ്റൽ കൂട്ടാളികളായി മാറുന്ന ഇത്തരം ചാറ്റ്ബോട്ടുകൾ ഉപയോക്താക്കളെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുമെന്ന ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആണിത്. കഴിഞ്ഞ വർഷമാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയൻ സർക്കാർ നിയമം മൂലം നിരോധിച്ചത്. ലോകം ഉറ്റുനോക്കുന്ന ആഗോളതലത്തിൽ അതിവേഗം ശക്തി പ്രാപിക്കുന്ന രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിക്കും. ജൂലൈ ആദ്യവാരത്തിൽ എത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ ജനതയെ മെൽബണിൽ അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ ഒരു മികച്ച രാജ്യമായത് ഇന്ത്യൻ വംശജരുടെ സംഭാവന കൊണ്ടുകൂടിയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢപ്പെടുകയും രാജ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ കുടിയേറ്റ സമൂഹത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നതിനിടയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കി. കേരളത്തിലെ ഭാഗവത ആചാര്യൻ ശ്രീ സ്വാമി ഉദിച്ചേദിനിജി ഓസ്ട്രേലിയ സന്ദർശനത്തിനായി വീണ്ടും എത്തി. സിഡ്നിയിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി എത്തിയ സ്വാമി മെൽബൺ ഹിന്ദു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലളിത സഹസ്രനാമാർച്ചന, ആത്മീയ പ്രഭാഷണം, സത്സംഗം എന്നിവയാൽ സ്വാമിജിയുടെ സാന്നിധ്യം ഭക്തജനങ്ങൾക്ക് അപൂർവ ആത്മീയ അനുഭവമായി. ഭക്തിയുടെ മഹത്വവും ധാർമ്മിക ജീവിതത്തിന്റെ പ്രാധാന്യവും വിശദീകരിച്ച സ്വാമിജിയുടെ പ്രഭാഷണം ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്തിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമാക്കി ഇറാൻ അയച്ച 4 ആക്രമണ ഡ്രോണുകൾ വെടിവെച്ചിട്ടതിന് പിന്നാലെ അമേരിക്ക ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുള്ള ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ കടുത്ത രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഈ പുതിയ സംഭവ വികാസങ്ങൾ. ചൈനീസ് ടെക് കമ്പനിയായ ബെസ്റ്റ് ഡാൻസിന്റെ സഹസ്ഥാപകനായ ഷാങ് ഇമിങ് ഏഷ്യയിലെ ബ്ലൂംബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് പ്രകാരം 2-ാമത്തെ സമ്പന്നനായി ഉയർന്നു. അദ്ദേഹം ഇന്ത്യയിലെ വ്യവസായ പ്രമുഖനായ മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇതോടെ അംബാനി ഏഷ്യയിലെ 3-ാമത്തെ സമ്പന്നനായി മാറി. 1-ാം സ്ഥാനത്ത് $117.4 ബില്യൺ ആസ്തിയുമായി ഗൗതം അദാനി തന്നെ തുടരുന്നു. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതികൾക്ക് 12.5% അധിക തീരുവ ചുമത്തുവാൻ അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് നിർദ്ദേശം മുന്നോട്ട് വച്ചു. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം തടയുന്നതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മതിയായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് അമേരിക്കയുടെ ആരോപണം. അമേരിക്കയുടെ നിർദ്ദേശം 60 രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ നീക്കം. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായ രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. കുതിച്ചുയരുന്ന വിമാന ഇന്ധന വിലയുടെ ആഘാതത്തിൽ നിന്നും വിമാന കമ്പനികളെ സംരക്ഷിക്കുന്നതിനായി 10,000 കോടി രൂപയുടെ പ്രത്യേക ധനസഹായ പാക്കേജിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയുടെ കേന്ദ്രബാങ്കായ RBI റിപ്പോ റേറ്റ് 5.25% എന്ന നിലയിൽ മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചു. രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ 5.1% വരെ ഉയരുമെന്നാണ് RBI മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ വർഷാവസാനത്തോടെ പലിശ നിരക്ക് ഉയർന്നേക്കാം എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ

ഗോളയിലേക്കുള്ള 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ ദ്രൗപദി മുർമു തിരിച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ഇരു രാജ്യങ്ങളുമായുള്ള സഹകരണത്തിനും പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് ദ്വിരാഷ്ട്ര സന്ദർശനത്തെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ സംസ്ഥാനതല വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൌരന്മാർക്ക് സ്വന്തം വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനം ജൂൺ 16 മുതൽ ലഭ്യമാകും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജൂൺ 30 വരെ ഈ സൗകര്യം ഉപയോഗിക്കുവാൻ ആകും. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുന്നതിന് മുന്നോടിയായാണ് കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ സ്വയം ഓൺലൈൻ പോർട്ടൽ വഴി സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. വെബ് പോർട്ടലിൽ സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകുക. 3 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹാസ്യ വേഷങ്ങളിലൂടെയും ഗൌരവമുള്ള കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച ദേശീയ പുരസ്കാര ജേതാവും മലയാള സിനിമയിലെ അതുല്യ ഹാസ്യ നടനുമായ സലീം കുമാർ അന്തരിച്ചു. ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് അദ്ദേഹം കൊച്ചിയിലെ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അദ്ദേഹം നടത്തിയിരുന്നു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സിനിമാ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി ബുധനാഴ്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ശിവകുമാറിനൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് G പരമേശ്വരി മറ്റു 12 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ മൺസൂൺ കേരളത്തിൽ എത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുഴുവൻ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കായിക വാർത്തകൾ. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള കായിക ബന്ധത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഈ വർഷം അവസാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ന്യൂസിലൻഡിൽ വിപുലമായ ഒരു പര്യടനത്തിന് ഒരുങ്ങുന്നു. 5 T20 അന്താരാഷ്ട്ര മത്സരങ്ങളും 5 ഏകദിന മത്സരങ്ങളും 2 ടെസ്റ്റ് മത്സരങ്ങളും ഉൾപ്പെടുന്ന ഈ പര്യടനം ന്യൂസിലൻഡ് ഇതുവരെ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ പുരുഷ ദ്വിരാഷ്ട്ര പരമ്പരയും ഒരു സന്ദർശക ടീമിനെതിരെ രാജ്യം നടത്തിയ ഏറ്റവും കൂടുതൽ മത്സരങ്ങളും ആയിരിക്കും. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശ കാഴ്ചകളിലേക്ക് കായിക ലോകം കൺതുറക്കാൻ പോവുകയാണ്. അരിയും തലയും മുറുക്കി ലോകകപ്പിനായി ടീമുകൾ മാറ്റുരിക്കാൻ പോകുമ്പോൾ പതിവ് പോലെ ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ലയണൽ മെസ്സിയിലേക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്കും, ഒപ്പം ഏത് നിമിഷത്തിലും കളി മാറ്റിവെക്കാൻ കൽപ്പുള്ള എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ, ലാമിൻ യമാൽ തുടങ്ങിയ പ്രതിഭകളിലേക്കുമാണ് അതത് രാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രധാന മലയാളം ന്യൂസ് പോഡ്കാസ്റ്റ്. വാർത്തകൾ എഴുതി വായിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മയ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

സംഭാഷണ വിഷയങ്ങൾക്കൊപ്പം കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ കൊണ്ടാടിയ ഒന്ന് രണ്ട് ഇവന്റ്സിനെ കുറിച്ചുകൂടി പറഞ്ഞോട്ടെ. ജൂൺ മാസം ലോകമെമ്പാടും നിരവധി പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കും അവബോധ പരിപാടികൾക്കും വേദിയാകുന്ന ഒരു സജീവ മാസമാണ്. ജൂൺ ഈസ് എ ഡൈനാമിക് മന്ത്. ഞങ്ങൾ ടീച്ചേഴ്സ് പറയും ഒരു പ്രൈഡ് മന്ത് ആണെന്ന്. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രേഷൻസ് ഉള്ള ഒരു മാസം ജൂൺ മാസം. മനുഷ്യരുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കുവാനും പരസ്പര ബഹുമാനം വളർത്തുവാനുമുള്ള സന്ദേശം നൽകുന്ന ഈവെന്റ്സ് ധാരാളമുണ്ട്. ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിത്വത്തോടും സംസ്കാരത്തോടും കൂടെ സമൂഹത്തിൽ തുല്യ സ്ഥാനവും ബഹുമാനവും ലഭിക്കേണ്ടതുണ്ടെന്ന് ഈ മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഈ മാസം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, പരസ്പരം ബഹുമാനിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, സമത്വവും ഉൾക്കൊള്ളലും പ്രോത്സാഹിപ്പിക്കുക, സമൂഹത്തിൽ ഐക്യവും സൗഹൃദവും വളർത്തുക. ജൂൺ മാസം ആഘോഷങ്ങളുടെ മാസം മാത്രമല്ല കേട്ടോ, ഉത്തരവാദിത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാസം കൂടിയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക, വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്തുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് നല്ല സമൂഹത്തിന്റെ അടിസ്ഥാനം. ജൂൺ 3 മാബോ ദിനം ആയും ദേശീയ പുനഃസമാധാന വാരത്തിന്റെ അവസാന ദിവസമായും ആചരിക്കപ്പെടുന്നു. മാബോ ദിനം ഓസ്ട്രേലിയയിലെ ആദിവാസി ജനതയുടെ ഭൂമി അവകാശങ്ങൾ അംഗീകരിച്ച ചരിത്രപരമായ ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. ഈ ദിനം ആദിവാസി അവകാശങ്ങൾക്കായി പോരാടിയ എഡി ഖൊയ്കി മാബോ എന്ന മഹത്തായ വ്യക്തിയുടെ സംഭാവനകളെ ആദരിക്കുന്നു. ദേശീയ പുനഃസമാധാന വാരം ആദിവാസി ജനതയുടെയും ടോറസ് സ്ട്രെയ്റ്റ് ദ്വീപ് നിവാസികളുടെയും ചരിത്രം, സംസ്കാരം, നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കുകയും പരസ്പര ബഹുമാനവും ഐക്യവും വളർത്തുകയും ചെയ്യുന്നു. ഭൂതകാലത്തെ അംഗീകരിച്ച് വർത്തമാനകാലത്തെ ബഹുമാനത്തോടെ ജീവിച്ച് ഭാവിയെ ഒരുമിച്ച് നമ്മൾക്ക് നിർമ്മിക്കാം. അതേപോലെ ഓരോ വർഷവും ജൂൺ 5 ലോകമെമ്പാടും ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. പരിസ്ഥിതിയുടെയും പ്രാധാന്യത്തെയും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. നമ്മുടെ ജീവിതം പരിസ്ഥിതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, ഭക്ഷണം, മരുന്നുകൾ എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ ഇന്ന് മലിനീകരണം, വനനശീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, വെള്ളവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക. ഭാവി തലമുറകൾക്കായി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പച്ചപ്പാർന്ന, ശുചിത്വമുള്ള, ആരോഗ്യകരമായ ലോകം സൃഷ്ടിക്കാം. ഓസ്ട്രേലിയയിൽ 2026 ജൂൺ 14 മുതൽ 20 വരെ അഭയാർത്ഥി വാരമായും ആചരിക്കുന്നു. അഭയാർത്ഥികളുടെ ജീവിത അനുഭവങ്ങളും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളും ആഘോഷിക്കുകയും അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ വാരാചരണത്തിന്റെ ലക്ഷ്യം. അതെ, ഓരോ അഭയാർത്ഥിക്കും ഒരു കഥയുണ്ട്. ഓരോ കഥയും പ്രതീക്ഷയുടെ ഒരു പ്രകാശമാണ്.

0: വെൽക്കം ബാക്ക് ടു 92.3 മലയാളം എഫ്എം. മനസ്സിനെയും ശരീരത്തെയും സജീവമാക്കി നിലനിർത്തുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിച്ചത്. മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ശരീരം സജീവമായിരിക്കുമ്പോൾ മനസ്സിന് ഉന്മേഷം ലഭിക്കും. അതുപോലെ മനസ്സ് ആരോഗ്യകരമായിരിക്കുമ്പോൾ ശരീരത്തിന് നല്ല സ്വാധീനം ഉണ്ടാവും. ഒഴിഞ്ഞ മനസ്സ് പലപ്പോഴും അനാവശ്യ ചിന്തകൾക്കും ആശങ്കകൾക്കും വഴിവെക്കാം. അതുകൊണ്ട് നമ്മുടെ സമയം നല്ല കാര്യങ്ങളിൽ വിനിയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. വ്യായാമം, യോഗ, കായിക വിനോദങ്ങൾ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്നു. അത് ഏത് കാലാവസ്ഥയിലും ആയിക്കോട്ടെ, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ തേടുവാനും ശ്രമിക്കുന്നത് മനസ്സിന്റെ വളർച്ചയ്ക്ക് സഹായകമാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം വർദ്ധിപ്പിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സജീവമായ മനസ്സും ആരോഗ്യകരമായ ശരീരവും നല്ല ജീവിതത്തിന്റെ അടിത്തറയാണ്. അതിനാൽ ഓരോ ദിവസവും അർത്ഥവത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മനസ്സിനെയും ശരീരത്തെയും ഉന്മേഷത്തോടെ നിലനിർത്താം. ഇന്നത്തെ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ജീവിത രീതികളും നമ്മെ ചുറ്റിപ്പറ്റിയുണ്ട്. തുറന്ന മനസ്സുള്ളവർ ഈ വൈവിധ്യങ്ങളെ സ്വീകരിക്കുകയും അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. ജോലിസ്ഥലങ്ങളിലും കുടുംബത്തിലും തുറന്ന മനസ്സ് വളരെ പ്രധാനമാണ്. ഇത് സഹകരണം വർദ്ധിപ്പിക്കുകയും തെറ്റിദ്ധാരണകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുവാനും സ്വന്തം അറിവ് വികസിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. എന്നാൽ തുറന്ന മനസ്സെന്നത് എല്ലാം അംഗീകരിക്കണമെന്നല്ല, നല്ലതും മോശവും തിരിച്ചറിയാനുള്ള വിവേകത്തോടുകൂടി പുതിയ ആശയങ്ങളെ സമീപിക്കുന്നതാണ് യഥാർത്ഥമായ തുറന്ന മനസ്സ്. പ്രിയ ശ്രോതാക്കളെ, ഓപ്പൺ മൈൻഡ്നെസ് അഥവാ തുറന്ന മനസ്സ് നമ്മെ കൂടുതൽ സഹിഷ്ണുതയുള്ളവരാക്കുകയും നല്ല മനുഷ്യരാക്കുകയും ചെയ്യുന്നു. അതിനാൽ മറ്റുള്ളവരെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കാം. ഒരു തുറന്ന മനസ്സ് നല്ല സമൂഹത്തിന്റെ അടിത്തറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ബ്രോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. ജീവിതത്തിലുടനീളം നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി നേടിയ
1: നേട്ടം.
2: The following program is in Lebanese.
3: يؤدي التدخين إلى ترسب الجزيئات السامة الناتجة عن السجائر في الرئتين مباشرة مما يسبب أضرارا جسيمة. يمكن أن يؤدي الضرر الذي يسببه التدخين للرئتين إلى أمراض في الجهاز التنفسي بما في ذلك الانتفاخ الرئوي والتهاب الشعب الهوائية المزمن وسرطان الرئة. حتى التدخين مرة واحدة في اليوم يمكن أن يكون له عواقب وخيمة. كل سجارة تسبب لك ضررا. طلع على المزيد على الموقع quid.org.au/arabic.
2: Proud sponsor of 3ZZZ 92.3 FM.
4: البرنامج التالي برنامج صوت لبنان.